എങ് ഇൻസാനഗ് ഷുഊർതക ഖിയാലുത അണ് ഇൻസാനക വാസിൽ കൊദ്ദെ എമ്മെ അസറുഗദ വസീലതകി ദു മഅലൂമാത എകി എകി ഹുനർതക തജുരിബ എബ്ബൈഗ് ഫറാതുൻ അണ് ബയക ഗെങ്ഗോസ്തെ എമ്മെ മുഹിമു എച്ചകി വെസ് ദു എഹൻകമു ആയിലായ മുജ്തമഅഗ ഹമജഹുമ കുരി എറുമ ബേനുൻ കുരവെ എമ്മെ ബാറുഗദ ഹതിയാരകി ദു ഹമ എഹമ്മെ ആയിലായ മുജ്തമഅഗ ദെകോളെരികമ ഫിതുന ഫസാദ ഉഫെദ്ദുമുഗ ബേനുൻ ഹിഫിദാനെ എമ്മെ നുറക്കാതെരി ഹതിയാരകി വെസ് ഹമ ദു മികംകം മിഹെൻ ഹുറുമായകു മുസ്ലിമു ദുലുഗെ ബേനു ഹേഗൊതുഗ ഹിഫുമഷ എവ്വെസ് നുറങ്ങളു മക്സദെഗ്ഗ ദുലുഗെ ബേനു നുകുറുമ ഇസ്ലാം ദീനുഗ വണി വരബ്ബൊഡ ബാറു അളുവാഫ ആഖിര ദുവഹു മാൻ അല്ലാഹു ദിന്നവാനെ മുഅ്മിനുൻഗെ സിഫത കീരിത് ഖുർആനുഗ ബയാൻ കുറവ്വാഫാ വായിറു ഏഗെ തെരെയിൻ എസ് സിഫയകി ബേനുമെന്നെ ബേകാറു വാഹകതകും ദൂ റക്കാ തെരിക്കുറും കമുഗാവണി അംഗവാഫ ഹമൈ ഫദ തെതുബുണു മഷാ മീസ്തകുങ്ങെ മെതുഗ ഹമജഹുമ സുൽഹവരിക്കം ഫെതുറു മഷാ ഇൽമു ഉങ്ങണ്ണാദിനു മഷാ ഹെയോക്കം തത്തക്കം അമുറുക്കുറു മഷാ നുബാക്കം തത്തക്കും ദുരുഹലിവുമൻ നസേഹദ്ദി ഇർഷാദു ദിനുമ ദുലുഗെ ബേണും കുറുമവണി അംഗവാഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഷാദു ദെവ്വാഫാവാ ഗൊതുക മുസ്ലിമകു എച്ചെബ്ബുണാ നമ ബുണാം വാണി ഹെയോബഹെ ഹെയോബഹെ ബുണവെ നെൻ നമ എച്ചെ നുബുണെ ഹണുഹുറും മാമൊളു ഹിക്മെത്തെരിയകു ഏനാഗെ കുട ദരിഫുളദ്ദിൻ നസേഹത്തെഗ്ഗ ബുണെഫാവാ കമ റിവാ കുറൈഫാവേ തിബാ മീഹക ജദലു കൊഗ്ഗെൻ ബലിബെദാണെ എക്കമകു ഹണുഹുരെഗെങ് ബയ്യെന്നുവാണെ എഹെങ്കമു തിബാ വാഹക ദെക്കുമവുരെ എഹം മീഹും ദക്ക വാഹക അടുവെഹുമം ഇസ്കന്ദേശെ ഫഹെ ബുണെവുണു എച്ചകട്ടക ഫഹും ഹിതാമകുറാഞ്ചെഹേ ഫദയകും ഹണുഹുരെഗെനെ ദുവഹകുവെസ് ഹിതാമകുറാകശെ.

0: ഓഡിയോ വാഹക.
1: അസ്സലാമു അലൈക്കും. നുവദിയക്കെ മെഗാഹെർട്സ് ദിവ എഫ് എം ഗെഹുൻ തെരിന വരങ് ഉഫായർ വഗത് കൊളകൻ എന്തമും ഓഡിയോ വാഹക ആയക്കു ഗമി ബദ്ദ കൊല്ലി ഐഷത് സൈന. ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗൺ മെ മിഹാർ മിഗെനിസ്തെനി ഹുരി മെ എത്തിയ ഹിയാലുഗ മി ഹഫ്താഗ മിഗെനിസ്തെനി മി വാഹകയഗ ദെവണ ബ മി വാഹക ഹദിയ കൊഫവണി മുത്തഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഉഷാളാദണി ആഷിദ അബ്ദുൽ കരീം.
0: ഹുരി മെത്തിയ ഖയാൽക